സുരേഷ പദ്ധതി, ദ ഹിയറിംഗ് വണ്ടർ സീരീസ്, കൺസെപ്ച്വലൈസ്ഡ് ആൻഡ് ക്രാഫ്റ്റഡ് ബൈ ശ്രീ കെ സുരേഷ്, എ വേദിക് സ്റ്റുഡന്റ് ഹു ഈസ് ബേസിക്കലി എ ഫിനാൻസ് പ്രൊഫഷണൽ പൊസസിംഗ് വേരിയസ് ആൻഡ് ഡൈവേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഇൻ ഫിനാൻസ് ആൻഡ് അതർ ഏരിയാസ് ഇൻക്ലൂഡിംഗ് എസ്ട്രോളജി. വെൽക്കം ടു സുരേഷ പദ്ധതി, എ ഫോം ഓഫ് വേദിക് ജുഗൽബന്ധി. This is the first time in the world a Vedic chant of this kind is recited. Suresha Paddhati was first discovered during the year 2000 by Shri K. Suresh. Suresha Paddhati is a method of reciting Samhita and other Vikrutis like Ghanapatha from more than one Veda. For example, Rig and Yajurveda immediately and simultaneously to highlight the difference in swara, pada, the place of its occurrences and sandhi rules due to its lakshana as per the respective schools. This was first recognized by Shri P.S. Ananta Narayana Somayaji of Musri, a renowned Vedic scholar who named this unique method after its founder, Shri K. Suresh, and called it Suresha Paddhati. Later on, His Holiness Shri Shankaracharya of Kanchi Kamakoti Math and His Holiness Shri Shankaracharya of Shringeri Sharada Math applauded this concept and honored Shri Suresh. During this unique event, we are going to present to you the comparison

0: whole world will speak ill about you. Whole world will say, don't go to Arunachala because he caught hold of a boy from Madurai and brought him to Trivannamalai and left him in streets. So, Akilam Palithidum. Everyone will, they will not praise you. Indirectly, Bhagavan says, you want praise. That is why you brought me here. It is the nature of the Lord. See, you cannot deny it. Because in Sahasranama, there is one name for Lord, Stotra Priya. The Lord loves Stotra. That is why we also like fame, people speaking good about us. Because the inner being, he needs it. In our Purana also, we see, whenever a god appears, all the sages, they worship him with praise. Praise, when it is fed to the ego, it is flattery. Praise, when it is aimed at the self, it is stotra. It is a hymn, a divine hymn. Because every praise fits in him. No praise can fit in the ego. So whatever praise you give, whatever way you worship, see, certain Mahatmas, they used to give so much to that inner being. There was one Swami who went to America. He's a very well-known person, Swami Ramatirtha. He always used to call himself as Rama, Rama. He never said I. And sometimes he used to say that Rama is God. Rama is not this person. So once he had a meeting with the then American president, so many of his followers, they said, Swami, at least for the etiquette, you should not say Rama, Rama before him. You should say I. That is the normal behavior. You should not say Rama, Rama. Ramatirtha simply smiled. But when that president came, they had a conversation. Instead of saying Rama, he said Emperor Rama. Because, he said, I am not an ordinary president. I am the ruler of the entire universe. And my empire, I will never lose. Your empire you will lose by 5 years. But my empire, I will never lose. It is always theirs. Atma purastad atma paschat. Shruti says, Atma Pashad Atma Purastad Atma Dakshinataha Atmottaradaha Atmai Vedam Sarvam Saswarad Bhavati Evam Pashyan Evam Manvanaha Evam Vijanan Atmaratihi Atma Kridaha Atma Mithunaha Atmanandaha Saswarad Bhavati Sarveshu Lokeshu Kamacharo Bhavati. The Chandogya Upanishad says, for the jnani, behind is the Atman, in the front is this Atman, right side Atman, left side Atman, above is the self, down is the self, and he delights in the self, he sports in the self, he has his joy in the self. Atmaratihi, Atma Kridaha, Atma Mithunaha, Atmanandaha, Saswarad Bhavati. He is the monarch, the sovereign ruler. Sarveshu lokeshu kamacharo bhavati. He moves about freely, without any interruption, without any obstacle in all the worlds. Because the only obstacle is this ego, this fellow. Once he is removed, there is no division. So, Bhagavan says, how to express Enkul Arunachala. We will continue tomorrow, the same time. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala.
1: அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் யதோ மமாத்மா பவசி த்வமேவ ததோ ந வாச்யம் மம கிஞ்சித் அஸ்தி யதா தவேஷ்டம் குரு மாம் ததைவ த்வாம் ஆத்மநாதம் ரமணம் பஜாமி.
2: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: ശങ്കരാചാര്യർക്കും മറ്റും ശേഷം ഉണ്ടായിട്ടുള്ള നൈയായികന്മാരുടെ ഈ അഭിപ്രായങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നവ്യ നൈയായികന്മാരെന്ന് പറയും. ലിംഗേശോപാധ്യായൻ എന്ന് പറയുന്ന ഒരാൾ തത്വചിന്താമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ ന്യായശാസ്ത്രത്തിൽ ന്യായത്തിന് അതുകൊണ്ട് വളരെ നൈയായികന്മാരുടെ ചിന്തകൾക്കെല്ലാം വളരെ വ്യത്യാസം വന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ നവ്യ നൈയായികന്മാർ പറയുമ്പോൾ അവരെല്ലാം പിന്നീട് ആത്മാവെന്നും മോക്ഷമെന്നൊക്കെ പറയുന്നത് ഈ അദ്വൈതി പറയുന്നതിന് തന്നെയാണ്. അവർ നവ്യ ന്യായത്തിലേക്ക് പ്രവേശിച്ച പലരും പിന്നീട് അദ്വൈതികളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അവർ ന്യായശാസ്ത്രത്തിൽ തന്നെ അവർ വിശദീകരിക്കുന്നത് ഈ അദ്വൈതം പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിനെ അവരനുപജനീയമായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആത്മാവിന്റെ അജ്ഞാന നാശം, അതാണ് മോക്ഷം എന്നെല്ലാം ഈ അദ്വൈത സിദ്ധാന്തമാണ് നവ്യ ന്യായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സാംഖ്യന്മാർ പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം. സാംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് നിർഗുണമാണ്. പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് വിവേകം എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ആ പുരുഷനെ വേർതിരിക്കുന്നു. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രകൃതി ബന്ധനകാരിയല്ല. പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ലയിക്കുന്നു. ആ പുരുഷൻ ആത്മാവ് മുക്തനായിത്തീരുന്നു. ജൈനന്മാരും മറ്റും പറയുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിന് ഒരു നിശ്ചിതമായ പരിണാമ അളവുള്ള ഒന്നാണ്. എന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ എന്റെ അത്ര വലുപ്പം കാണുന്നു. ഉറുമ്പിന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ ആത്മാവ് ഉറുമ്പിന്റെ അത്ര കാണും. ആനയുടെ ആത്മാവ് ആനയുടെ അത്ര കാണും. ഈ ആത്മാവ് ശുദ്ധമായി ഊർധ്വലോകത്തിലേക്ക്, നമ്മൾ ഊർധ്വലോകത്തിൽ പോയി ഇരിക്കുന്നതാണ് മുക്തി എന്നാണ് ജൈനന്മാരിൽ. ബൗദ്ധന്മാരിൽ വിജ്ഞാനവാദികൾ പറയുന്നത് വിജ്ഞാനത്തിന്റെ ശുദ്ധി, വാസനയുടെ നാശം അത് സംഭവിക്കുമ്പോൾ വിജ്ഞാനം ശുദ്ധമാകുന്നു, അത് ആത്മാവെന്ന് പറയുന്നു. സർവശൂന്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എന്ന് പറയുന്ന ബൗദ്ധന്മാരുണ്ട്. അവരെ മാധ്യമന്മാരെന്ന് പറയുന്നു. സർവവും ശൂന്യമാണ്. ആ ശൂന്യതയിൽ എത്തിച്ചേരും, ആ ശൂന്യഭാവത്തിൽ എത്തിച്ചേരുക അത് എന്ന് പറയുന്നു. അതിൽ തന്നെ നവ്യന്മാരുണ്ട്. അവർ പറയുന്ന അദ്വൈതി പറയുന്ന പോലെ തന്നെ സത്വന്നോ അസത്വന്നോ സതസത് വിജയമെന്നോ സതസത് വിലക്ഷണമെന്നോ പറയാൻ കഴിയാത്ത ഒരു തത്വം, ആ തത്വഭാവത്തിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷമെന്ന് ബൗദ്ധന്മാർ പറയുന്നു. അങ്ങനെ സൗത്രാന്തികന്മാർ വൈഭാഷികന്മാരെല്ലാം പറയുന്നു ജ്ഞാനവിശുദ്ധി, ജ്ഞാനത്തിന്റെ പരിശുദ്ധിയാണ് മോക്ഷം. അതിനുള്ള നിർവ്വാണം എന്ന് പറയുന്നതാണ് വിശുദ്ധ വിജ്ഞാനം, അതാണ് മോക്ഷം എന്ന് പറയുന്നു. അതിനുള്ള സാധനങ്ങളൊക്കെ അവരെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ മോക്ഷത്തെ കുറിച്ച് ഇവർക്കും അവരവരുടെ ഇതുണ്ട്, ഓരോ സങ്കല്പങ്ങളുണ്ട്. ഇതിനെ എന്തെന്നുണ്ടെങ്കിലും ഗ്യാസ് പ്രചരിക്കും. എല്ലാവർക്കും ഒരു ചുമതല വിഷവാതകം വന്നും വന്ന് അപ്പോ ഇങ്ങനെ മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിഭിന്നമാണ്. അപ്പൊ എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്, ദുഃഖനാശം, അതാണ് അക്കാര്യത്തിൽ എല്ലാവരും. പിന്നെ മിക്കവാറും എല്ലാ ദാർശനികന്മാരും പറയുന്നുണ്ട് വിവേകം, ജ്ഞാനം, അതാണ് മോക്ഷത്തിന് കാരണം. അതിൽ ആ മോക്ഷത്തിന്റെ സ്വരൂപത്തിൽ ചിലരുടെ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. മിക്കവാറും ആസ്തിക ദർശനവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹിജ്യന്തേ സർവസംശയ, അതാണ് സംശയത്തിലേക്ക് പോയി. സർവ്വ സംശയങ്ങളും നശിക്കുന്നു. ഹിജ്യരേ ഹൃദയ ഗ്രന്ഥി, അഹന്ത നശിക്കുമ്പോൾ അഹന്താനാശം ഒരിക്കലും ജ്ഞാനത്തിന് തടസ്സമല്ല. ഇതി ചൈവമാദീനി അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി, ഇവയെല്ലാം എന്താണ് അവിദ്യാനിവൃത്തി ഫലശ്രവണാനി. അവിദ്യാനിവൃത്തി ആണ് ഫലം എന്ന് പറയുന്നത്. അവിദ്യ നിവൃത്തിയാണ് ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ശ്രവണങ്ങൾ നിജശ്രുതികൾ ഉപരുദ്ധേരൻ അതിന് ബാധ വരും, അതിന്റെ അർത്ഥത്തിന് അതിന് അത് അനർത്ഥകമായി തീരും. അപ്പോ ഇതിന്റെ ഫലം ആത്മവിദ്യയുടെ ഫലം അജ്ഞാനനാശമാണെന്ന് പറയുന്ന ശ്രുതിക്കെല്ലാം വിരോധം വരും, ഇതെല്ലാം ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, എന്താണ് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി ഈതി ചെയ്യോ മാതീനി തദ്ഭാവാപത്തി വചനാനി സമ്പദാധിപക്ഷെ പിന്നെ സാമഞ്ജസ്യേന ഉപപദ്ധ്യേരൻ. വേറെയും ശ്രുതി പറയുന്നുണ്ട് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവന് ആ ബ്രഹ്മമായി തന്നെ തീരുന്നു. ഈതി ചെയ്യോ മാതീനി തദ്ഭാവാപത്തി, തദ്ഭാവം ബ്രഹ്മഭാവം ഈശ്വരഭാവം, തദ്ഭാവ ആപത്തി ഈശ്വരഭാവപ്രാപ്തി, അതിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ശ്രുതിവാക്യങ്ങൾ അതെല്ലാം എന്താണ് സമ്പദാധിപക്ഷേ ജ്ഞാന ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സാമഞ്ജസ്യേന യുക്തിയുക്തമായി ഉപബുദ്ധിയരൻ യോജിക്കത്തില്ല ചേരത്തില്ല, ഇതിനൊന്നും യുക്തിയില്ലാതെ വരും. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി, ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി എന്ന് പറയുന്നതാണ് ബ്രഹ്മഭാവാപത്തി. അങ്ങനെ പറയും കേവല ബ്രഹ്മസ്വരൂപത്തിൽ മുക്തൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. ഇതിനെല്ലാം വിരോധം വരും, ഇവരെ ജ്ഞാനത്തെ ഉപാസനയായി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാവന ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി എന്നോ ഞാൻ ഈശ്വരനാണെന്ന് ഭാവന ചെയ്യുന്നു, ഇതൊന്നും ജ്ഞാനമല്ല എന്നാണ് പറയുന്നതിന് താല്പര്യം. തസ്മാ എന്ന സമ്പദാതി രൂപം ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം, അതുകൊണ്ട് ആ പറഞ്ഞു വന്ന വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം യുവാത്മ ബ്രഹ്മാത്മീകത്വ ജ്ഞാനം എന്ന് പറയുന്നത് എന്ന സമ്പദാതി നമ്മുടെ ഭാവനയല്ല, ധ്യാനമല്ല, നമ്മുടെ ഉപാസനയല്ല. അതോ എന്ന പുരുഷ വ്യാപാര തന്ത്ര ബ്രഹ്മവിദ്യ, അതുകൊണ്ട് എന്താണ് ഈ ബ്രഹ്മവിദ്യ ആത്മബോധം പുരുഷ വ്യാപാര തന്ത്ര, പുരുഷ വ്യാപാരത്തിന് പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമല്ല, പുരുഷ പ്രവൃത്തിക്ക് അധീനമല്ല. കിം ദർഹി പിന്നെന്താണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത് വസ്തുതന്ത്ര, പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത്, പ്രത്യക്ഷാദി പ്രമാണ വിഷയമായിട്ടുള്ള വസ്തുജ്ഞാനം, അതായത് പ്രത്യക്ഷ പ്രമാണം കാണും അതിന്റെ വിഷയമായിരിക്കുന്നു ഈ പദാർത്ഥങ്ങളെല്ലാം, അതാണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു, അതിന്റെ ജ്ഞാനം. വസ്തുവിനെ കണ്ടിട്ട് ഈ വസ്തുവാണെന്ന് ഞാൻ അറിയുന്നു, അതുപോലെ ഈ ജ്ഞാനം പോലെ വസ്തുതന്ത്ര വസ്തുവിനധീനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈശ്വരബോധം അത് ഈശ്വരനധീനമാണ്, ജീവനധീനമല്ല, ഈശ്വരന അധീനമാണ് ജീവനധീനമല്ല. ഏവം ഭൂതസ്യ ബ്രഹ്മണ സജ്ഞാനസ്യാചിത് യുക്തിയ ശക്തി കാരു അനുപ്രവേശ കൽപ്പയിലും ഏവം ഭൂതസ്യ ബ്രഹ്മണ, ഇതുവരെ വിശദീകരിച്ചു വന്ന ബ്രഹ്മതത്വം സജ്ഞാനസ്യ അതിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇത് രണ്ടും എന്താണ് കയാചിത് യുക്തിയ ഒരു യുക്തി കൊണ്ടും കയാചിത്യ യുക്തി കൊണ്ടും സഖ്യ കാര്യ അനുപ്രവേശ കൽപ്പയിലും, അതിനെ കാര്യത്തോട് കാര്യത്തിൽ അന്തർഭവിപ്പിക്കുക, കാര്യ അനുപ്രവേശം ചെയ്യുക, കാര്യത്തിൽ അതിനെ അന്തർഭവിക്കുക, കർത്തവ്യത്തിൽ അതിനെ ഉൾപ്പെടുത്തുക, അത് കൽപ്പയിതും എന്ന ശക്തി കൽപ്പിക്കാൻ പോലും സാധിക്കും. ഇതെന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് കർമ്മം ഉപാസന, അതായത് കായിക മാനസിക വാചിക ക്രിയകളുമായി ഇതിനെ ബന്ധിപ്പിക്കാനേ ഒക്കെ ബ്രഹ്മത്തെയോ ബ്രഹ്മജ്ഞാനത്തെയോ രണ്ടും. എന്നച്ച വിധിക്രിയ കർമ്മത്വേന കാര്യ അനുപ്രവേശോ ബ്രഹ്മണ, വിധിക്രിയ ജ്ഞാനക്രിയ, അറിയുക എന്ന് പറയുന്നത് പറയാമല്ലോ, അതും മനസ്സിന്റെ ഒരു ക്രിയയാണല്ലോ. അപ്പൊ ജ്ഞാനക്രിയ അതിന്റെ കർമ്മമാണ്, അതിന്റെ വിഷയമാണ്. ഈ രീതിയിൽ കാര്യാനുപ്രവേശിച്ച കാര്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളുമായിട്ട് ബ്രഹ്മണ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് അറിയുക എന്ന് പറയുന്നു, പുസ്തകത്തെ അറിയുന്നു. അപ്പൊ ഇത് വിധിക്രിയ എന്ന് പറയുന്നത് ഈ അറിവ് ഇതിന്റെ കർമ്മമായി ആ പുസ്തകത്തെ കൊണ്ട് പല പ്രവൃത്തികളും ചെയ്യും, അത് പുസ്തകവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടു. ഈ രീതി ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ബ്രഹ്മം പ്രവൃത്തിയുടെ അംഗമാകുന്നു. യാഗാദികളിൽ യാഗം ചെയ്യുന്നതിന് മുമ്പ് അയാൾ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ആ ബ്രഹ്മം യാഗകർത്താവ് എന്നുള്ള നിലയ്ക്ക് യാഗത്തിന്റെ അംഗമാകുന്നു. ഈ രീതിയിലൊക്കെ സങ്കല്പിക്കുന്നുണ്ട് മീമാംസകര്, അതിനൊക്കെ നിഷേധിക്കുകയാണ്. വിധിക്രിയാകർമ്മത്വേന ബ്രഹ്മ ഒരിക്കലും കാര്യമായി ബന്ധപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അന്യദേവത വിരിത അധോ അവിജിത അധി ചേരോപക്ഷത്തിൽ പറയുന്നു. ഇത് വിധിക്രിയാകർമ്മത്വ പ്രതിഷേധ. അന്യദേവത വിരിത, വിദിതമായത് അറിയപ്പെട്ടതിൽ നിന്നെല്ലാം അന്യദേവ അത് അന്യം തന്നെയാണ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അത് അന്യമാണ്. അന്യദേവ തത് വിദിത, അങ്ങനെയാണെങ്കിൽ സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇത് അറിയപ്പെടാത്തതാണോ, ഒരിക്കലും അറിയപ്പെടാത്ത അജ്ഞേയമായ ഒന്നാണോ, അജ്ഞേയമാണെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി സാധനങ്ങളും എല്ലാം നിഷ്പ്രയോജനമായി തീരുമല്ലോ. ബ്രഹ്മ അനുഭൂതി ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നത് അബദ്ധമാകുമല്ലോ. അതെന്ന് പറയുന്നു അധു അവിദിതാത് അഭി, മറിച്ച് അത് അവിദിതാത് അധി അറിയപ്പെടാത്തതിനും അപ്പുറമാണത്. അറിവും അറിവില്ലായ്മയും പ്രാപഞ്ചികമാണ്. പ്രപഞ്ച വിഷയങ്ങളെ സംബന്ധിച്ചാണ് അറിവും അറിവില്ലായ്മയും. ബ്രഹ്മത്തെ സംബന്ധിച്ച് അറിയാമെന്ന് പറയുന്നത് എത്ര അബദ്ധമാണോ അതുപോലെ അബദ്ധമാണ് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അറിവില്ലായ്മയ്ക്ക് അപ്പുറമായതിനെ അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ്. അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കുന്ന ഏതിനെ? അറിവിന്റെ തലത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് അറിയാം അറിയില്ല ഇതൊരു ദ്വന്ദ്വമാണ്. ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് ആ വസ്തുവിനെ അറിയാതെ ഇരിക്കാം. അപ്പൊ അറിവും അറിവില്ലായ്മയുടെ ഈ ദ്വന്ദ്വ തലത്തിലാണ്, ദ്വൈത തലത്തിലാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമെന്ന് വ്യവഹരിക്കാൻ പറ്റത്തില്ല, അറിവില്ല എന്ന് വ്യവഹരിക്കാനും പറ്റത്തില്ല. കേവലമായ അറിവായതുകൊണ്ട് അത് അറിവിന്റെ സ്വരൂപമാണ്. ദീപത്തിന്റെ സമീപത്തിൽ ഇരുട്ട് കാണും, പക്ഷെ ദീപം സ്വയം ഇരുട്ട്, ദീപത്തിൽ ഇരുളില്ല. അതിന്റെ സമീപത്തിലോ ദൂരെയോ ഇരുള് കാണാം. അപ്പൊ ദീപത്തിൽ ഇരുട്ടിനെ കൽപ്പിക്കാൻ നമുക്ക് വരും. അപ്പൊ ദീപത്തിന്റെ ദൂരെ നമുക്ക് എന്ത് കാണാം? ഇരുട്ടും കാണാം, വെളിച്ചവും കാണാം. ദീപം എന്ന് പറയുന്നത് കേവലം പ്രകാശരൂപത്തിലിരിക്കും. അതുപോലെ ഈ ആത്മവസ്തു എന്താണ്? കേവലം ജ്ഞാനരൂപത്തിലിരിക്കും. അതുകൊണ്ട് ശുദ്ധമായ ജ്ഞാനരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അനുഭവ തലത്തിൽ അനുഭവപ്പെടുന്ന അറിവും അറിവില്ലായ്മയും രണ്ടും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഞാൻ അറിയുന്നില്ല എന്നുകൊണ്ട് എനിക്ക് ഈശ്വരനെ നിഷേധിക്കാൻ ഒക്കെ. അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കുന്നതിനെ നമ്മൾ അറിയുന്ന വസ്തുക്കളെയാണ് അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കാൻ പറ്റും. അറിവിന്റെ തലത്തിൽപ്പെടുന്ന വസ്തുക്കളെ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അറിവില്ലായ്മയ്ക്ക് അപ്പുറമുള്ള ഒരു വസ്തുവിനെ സമസപരം, ഇരുട്ടിനപ്പുറമുള്ള ഒരു വസ്തുവാണ്, അജ്ഞാനത്തിനപ്പുറമുള്ള ഒരു വസ്തുവിനെ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് അറിയപ്പെടുന്നതിൽ നിന്ന് അന്യമാണ്, അറിവില്ലായ്മയിൽ നിന്നും അന്യമാണ്. അത് ബ്രഹ്മത്തെ അറിയുന്നില്ല, അതുകൊണ്ട് ബ്രഹ്മം അജ്ഞേയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അജ്ഞാനം, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നതോ ഇങ്ങനെയാണ്, അത് അറിയപ്പെടുന്നു എന്നറിയുന്നതാണ് അജ്ഞാനം. അത് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്ന് പറയുന്നതാണ് അജ്ഞാനം. അറിവില്ലായ്മയ്ക്ക് വിഷയമാണെന്ന് പറയുന്നതൊക്കെയാണ് അതിനാണ് അജ്ഞാനം പോലെ. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറം നിൽക്കുന്നതാണ്, അറിവായി നിൽക്കുന്നതാണെന്നർത്ഥം. അറിവിന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. അറിവില്ലായ്മയ്ക്ക് അറിവിനും അതീതമായി നിൽക്കാൻ അറിവിന് മാത്രമേ കിട്ടൂ. അറിവ് എന്ന് പറഞ്ഞാൽ വിഷയജ്ഞാനം, അതിനും അതീതമായി ആ സ്വരൂപജ്ഞാനം നിൽക്കുന്നു എന്നാണ്. അന്യദേവ കൃതിവിദ്യതാ അധോ അവിദ്യതാ ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധ. അതുകൊണ്ട് എന്താണ്? അറിയുക അറിയപ്പെടുന്നില്ല എന്നെല്ലാം പറയുന്ന ഈ വ്യവഹാരത്തിന് കർമ്മമായിരിക്കുന്നത് ലൗകിക വസ്തുക്കളാണ്, ഈശ്വരനല്ല എന്നാണ്. നമ്മളിപ്പോ ഈശ്വരനെ ഒരാൾ നിഷേധിക്കുന്നു, അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അയാളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയുന്നു ഒന്നിനെ അംഗീകരിക്കാൻ പറ്റും. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അയാളുടെ അറിവിന് വിഷയമാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ വ്യക്തി അനുസരിച്ച് അയാൾ അറിവിന് വിഷയമാകാത്തതിനെ നിഷേധിക്കുന്നു. അപ്പൊ അയാളുടെ വ്യക്തി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്, ഈശ്വരനോടുള്ള വിദ്വേഷം കൊണ്ട് ചെയ്യുന്നതല്ല. അയാളുടെ വ്യക്തി ബോധം നിൽക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നത് എന്താണോ അത് അറിയപ്പെടാത്തതെന്നാണ്. അപ്പൊ അറിയപ്പെടാത്തത് നിഷേധിക്കണമെന്നുള്ള ഒരു സാമാന്യ തത്വത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നിഷേധിക്കാം. അയാളുടെ യുക്തി ആ തലം വരെ ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ശ്രുതി തന്നെ അത് വിശദമാക്കുന്നു. ഏന ഇതം സർവം വിജാനാതി തം കേന വിജാനീയ. ഏന ഇതം സർവം വിജാനാതി, ഏത് ഒന്നുകൊണ്ടാണോ, ഏതൊരു പരമാത്മാവിന്റെ പ്രകാശത്താലാണോ ഇതം സർവം വിജാനാതി പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത്. തം ആ പരമാത്മാവിനെ കേന വിജാനീയാത്, എന്തുകൊണ്ടറിയാൻ കഴിയും? ഏതൊരു പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിക്കപ്പെടുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ വേറെ സൂര്യനെവിടെ? ഒരു സൂര്യനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ആ സൂര്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു സൂര്യന്റെ ആവശ്യം നമുക്കില്ല. രണ്ടാമതൊരു സൂര്യൻ വന്നിട്ട് ആ സൂര്യനെ കാണിച്ചു തരുന്നില്ല. ആ ഒരു സൂര്യൻ മതി ആ സൂര്യനെ കാണിക്കാനും ഒരു പ്രാപഞ്ചിക വസ്തുക്കളെ കാണിക്കാനും. അതുപോലെ ഏതൊരു ചൈതന്യം, ഏതൊരു അറിവ് കൊണ്ടാണോ ഇതെല്ലാം അറിയപ്പെടുന്നത്, അറിവിനെ ഇനി വേറെ അറിയാൻ വേറെ അറിവിന്റെ ആവശ്യം തോന്നും ആവശ്യമില്ലാന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ സൂര്യനെ കാണാൻ വേറെ സൂര്യന്റെ ആവശ്യമേ ചെയ്യും. അത് കാണുന്നില്ലല്ലോ, അതാണ് അതിന്റെ യുദ്ധം. അതുകൊണ്ട് ഏതൊരു അറിവ് കൊണ്ടാണോ സർവം അറിയപ്പെടുന്നത്, അറിവിനെ അറിയാൻ മറ്റൊരു അറിവിന്റെ ആവശ്യമില്ലായിരിക്കാം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? വിധിക്രിയാകർമ്മത്വം, അറിവിന് വിഷയമാണ് അത് എന്നുള്ളതിന് നിഷേധിക്കുകയാണ്. സ്പഷ്ടമായി പറയുന്നുണ്ട്, തഥാ ഉപാസ്യക്രിയാ കർമ്മത്വ പ്രതിഷേധോപി ഭവതി. ഉപാസ്യക്രിയാകർമ്മത്വം, ഉപാസന അതിന്റെ കർമ്മമാണെന്നുള്ളതിനെ നിഷേധിക്കുന്നുണ്ട്. ഉപാസ്യക്രിയാകർമ്മത്വം, ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, ആ ക്രിയയുടെ കർമ്മത്വവും നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ? യദ് വാച അനഭ്യതിതം യേന വാക് അഭ്യുദ്ധ്യതേ ഇരി അവിഷയത്വം ബ്രഹ്മണ ഉപന്യസ്യ തദൈവ ബ്രഹ്മത്വം നേദം എതിരുപാസതേ ഇരി. അവിടെ കേനോപനിഷത്തിൽ തന്നെ പറയുന്നു എന്താണ്? യദ് വാച അനഭ്യുദിതം, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയാത്തത്. യേന വാക് അഭ്യുദ്ധ്യതേ, ഈ വാക്ക് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതാണ് ബ്രഹ്മമെന്നാണ്. തദൈവ ബ്രഹ്മത്വം ഈ വാക്കുകൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ശ്രുതിക്കും, ശ്രുതി വാക്കാണ് ശബ്ദമാണ്, ഒരു ശ്രുതിക്ക് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്തത്. അതേസമയം ഏന വാക് അഭ്യുദ്ധ്യതെ, എവിടെ നിന്നാണോ ഈ ശ്രുതി ഉണ്ടായി വരുന്നത്, പുറപ്പെടുന്നത്, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ഈ ശ്രുതി ഇതെവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ദേവബ്രഹ്മത്വം വിദ്ധി, ഈ ശ്രുതി വെളിപ്പെടുത്തുന്നതിനല്ല നീ ബ്രഹ്മം വിചരിക്കേണ്ടത്, ഈ ശ്രുതി എവിടെ നിന്നാണോ വരുന്നത് അതിന് ബ്രഹ്മം വിചരിക്കണം എന്ന് പറയും. ഇത് ശ്രുതി എന്ന് പറയുന്നതാണ്. ശ്രുതി തന്നെ ശ്രുതിയെ നിഷേധിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മതത്വം അവിഷയമാണെന്ന് പറഞ്ഞതിന് ശേഷം ഉപന്യസ്യ അങ്ങനെ നിർദ്ദേശിച്ചിട്ട് അടുത്ത് പറയുന്ന എന്താണ്? തദേവ ബ്രഹ്മത്വം വിധി വാങ്മനസ്സുകൾക്ക് അതീതമായിരിക്കുന്ന ആ തത്വമാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. നേദം യദിത ഉപാസത്തെ, നീ ഇവിടെ ധ്യാനിക്കുന്നതൊന്നും ബ്രഹ്മമല്ല, നീ പറയുന്നതൊന്നും ബ്രഹ്മമല്ല, നീ മനനം ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല. ഓരോന്നിനും നിഷേധിക്കും, അവിടെ ഉപാസനയെ നിഷേധിക്കണം. ഇതം ഏത് ഉപാസത്തെ, നീ ഇവിടെ ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നത് അത് ബ്രഹ്മമല്ല, ഇതൊന്നും ബ്രഹ്മമല്ല. അപ്പോ ഒരു സംശയം വരുന്നു ശിഷ്യൻ, എന്താണ് അഭിഷേകത്തെ ബ്രഹ്മണ ശാസ്ത്രയോനിത്വ അനുപപത്തി. നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രയോനിത്വ, ശാസ്ത്രം എന്ന് പ്രമാണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന ശ്രുതി ബോധിപ്പിക്കുന്ന അല്ല ബ്രഹ്മം എന്ന് പറയും. അഭിഷേകത്തെ ബ്രഹ്മണ, ബ്രഹ്മ അഭിഷയമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രയോനിത്വ അനുപത്തി. ശാസ്ത്രയോനിത്വം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് പ്രമാണ ശാസ്ത്രമാണെന്ന്, ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നും പറയും. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്. ഇന്ന് അതിനെ നിഷേധിക്കുന്നു. സംശയം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി വരത്വ. ശാസ്ത്രം ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്താണ്? അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഭേദങ്ങളെല്ലാം നിവർത്തിക്കുന്നു. അജ്ഞാനം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഈ പരമാത്മ വസ്തുക്കൾ അത് അന്യമാണ് എന്നതിനെ കൽപ്പിക്കുന്നു, അന്യമാണെന്ന് കൽപ്പിച്ചതിനെ ഭജിക്കുന്നു, ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. ആ ഭേദങ്ങളെല്ലാം നിഷേധിക്കുന്നു, ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. ഭേദത്തെ നിഷേധിക്കുകയാണ് ആ ശാസ്ത്രം ചെയ്യുന്നത്. അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി വരത്വ. ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ജീവൻ വേറെ, ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളെ കൽപ്പിക്കുന്നുണ്ട്. അജ്ഞാനം കൊണ്ട് അതിനെ നിഷേധിക്കുന്നു. അതൊന്നുകൂടി വ്യക്തമാക്കുന്നു. നഹി ശാസ്ത്രം ഇദന്തയ വിഷയഭൂതം ബ്രഹ്മ പ്രതി പിപാദയിഷതി. ശാസ്ത്രം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്താണ്? ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ബ്രഹ്മവസ്തുവിനെ ഇദന്തയ ഇത് എന്നുള്ള രീതിയിൽ ബോധിപ്പിക്കാൻ ശാസ്ത്രം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ശാസ്ത്രത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ശാസ്ത്രം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ നിഷേധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഒരു നിഷേധാത്മകമായിട്ടല്ല. ശാസ്ത്രം ബ്രഹ്മ മോക്ഷത്തിന് ഉപയോഗം ഉള്ളതല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആ രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നിനും ആ ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ ശാസ്ത്രം വെളിപ്പെടുത്തും? ഒരു വാക്കിനും വെളിപ്പെടുത്താൻ കഴിയില്ല. ഒരു ഗുരുവാക്യത്തിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ശാസ്ത്രം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നില്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ല, ശാസ്ത്രം ഇതിന് ഉപയോഗം ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രം നിഷേധിക്കുന്നത്. കാരണം നിഷേധിക്കുന്നത് ശാസ്ത്രമാണോ? ശാസ്ത്രത്തെ നിഷേധിക്കുന്നതും ശാസ്ത്രം. ശാസ്ത്രം നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥത്തിലല്ല നിഷേധിക്കുന്നത്. പക്ഷെ ഇദന്തയാ അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും ഇദന്തയാ ഇത് എന്നുള്ള ഭാവം, ഇത് എന്നുള്ള രീതിയിൽ വിഷയഭൂതം ബ്രഹ്മ വിഷയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രതിപിപാദയിഷതി പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദർഹി അതിന്റെ ശാസ്ത്രം ഉപയോഗമില്ലാത്തതാണ്. ശാസ്ത്രം മോക്ഷത്തിന് ഉപകരിക്കത്തില്ലേ? ഉപകരിക്കും. എങ്ങനെ? പ്രത്യേകാത്മത്വേന അഭിഷേദയ പ്രതിപാദയ അവിദ്യാകൽപിതം വേദ്യ വേദനാതിഭേദം അപനയ. ശാസ്ത്രം എന്താണ് ബോധിപ്പിക്കുന്നത്? പ്രത്യേകാത്മത്വേന, അത് നിന്റെ സ്വരൂപമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. ഈ പറയുന്ന ബ്രഹ്മതത്വം ഈശ്വരതത്വം ഈ ശാസ്ത്രം ശ്രവിക്കുന്നവന്റെ സ്വരൂപമാണ്. അതാണ് നിന്റെ വാസ്തവ സ്വരൂപം, നിന്റെ യഥാർത്ഥ സ്വരൂപം അതാണ് എന്ന് ബോധിപ്പിക്കും. പ്രത്യേകാത്മത്വം. എന്നിട്ട് അതേ ശാസ്ത്രം തന്നെ പറയുന്നു ആ വിഷയമാണ്, മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ നിന്റെ അറിവ് കൊണ്ട് അറിവിനെ അധീനപ്പെടുത്താവുന്ന ഒന്നല്ല ആ വിഷയമാണ്. അങ്ങനെ പ്രതിപാദിച്ചത് അങ്ങനെയാണ് ശാസ്ത്രം പ്രതിപാദിച്ചത്. അപ്പൊ ആ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവിദ്യ കൽപ്പിതം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വേദ്യ വേദത്തിൽ വേദന വേദ്യം ഇത് അറിവിന് വിഷയമാണ്. വേദത്തിൽ ഞാൻ അറിയുന്നവനാണ്, വേദന എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. ഇത്തരം ഭേദം ഈ ഭേദ പ്രപഞ്ചത്തെ അപനയതി നിഷേധിക്കുന്നു. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്, എന്റെ അറിവിന് വിഷയമാണ് ബ്രഹ്മം. ഇതാണ് വേദ്യ വേദ്യതൃ വേദന. ഈ ഭേദത്തെ എന്ത് ചെയ്യുന്നു? ശാസ്ത്രം നിഷേധിക്കുക. എന്നുവെച്ചാൽ ശാസ്ത്രം ആ പരമാത്മ തത്വത്തെ യഥാർത്ഥമായി ബോധിപ്പിക്കുന്നു. അതിവിടെ ബോധിപ്പിക്കുന്നു തഥാജ ശാസ്ത്രം. ആ ശാസ്ത്രത്തെ തന്നെ ഇവിടെ ഉദാഹരിക്കുകയാണ്. കേണുപനിഷത്ത് യസ്യാമതം സത്യമതം മതം യസ്യന്ന വേദസ അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനത യസ്യാമതം. ആർക്കാണോ ഇത് അമതമായിരിക്കുന്നത്, ഇത് അറിവിന് വിഷയമല്ല എന്ന് ആരാണോ അറിയുന്നത്, സത്യമതം അവനിതിനെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അവന് അവന്റെ അറിവ്. അങ്ങനെയാണ് ഇതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് ആരാണോ ഇതിനെ അറിഞ്ഞിരിക്കുന്നത് അവൻ ശരിക്കും ഇതിനെ അറിഞ്ഞിരിക്കുന്നു. യസ്യ അമതം സത്യമതം മതം യസ്യ. അങ്ങനെയല്ല ഒരാള് പറയുന്നത് ഞാനിതാ ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ബ്രഹ്മന്റെ കാഴ്ചക്കൂട്ടിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന വേദസ അവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല. അവനൊരിക്കലും ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ആ തത്വത്തെ പറയുന്നു അവിജ്ഞാതം വിജ്ഞാനതാം. വിജ്ഞാനതാം, ജ്ഞാനികൾക്ക് ഇത് അവിജ്ഞാതമാണ്, ഇതൊരിക്കലും വിഷയമല്ല. ജ്ഞാനികൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഇത് അവരുടെ സ്വരൂപമാണ്. അല്ലെങ്കിൽ അവരതിനെ തന്റെ സ്വരൂപമാണ് എന്നറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് വിഷയമല്ല എന്നതിനെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഞാനിതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, അതെന്റെ സ്വരൂപമായിരിക്കുന്നു എന്നവരാണ്. അല്ലെങ്കിൽ ഇത് അറിവിന് മറ്റു വസ്തുക്കളെ പോലെ ആ അറിവിന് വിഷയമല്ല എന്നതിനെ അറിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അറിവിനെ ആത്യന്തികമായി നിഷേധിക്കുകയല്ല, മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അറിയുന്നു എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. വിജ്ഞാതോ അവിജ്ഞാനതാം, അവിജ്ഞാനതാം, ഇത് ഒരു വിഷയമല്ല എന്നറിയുന്നവനെ സംബന്ധിച്ച് വിജ്ഞാതം, ഇത് അറിയപ്പെട്ടിരിക്കുന്നു, അതാണ് അതിന്റെ വാസ്തു. അതുകൊണ്ടാണ് ബ്രഹ്മം ഒരിക്കലും അശുദ്ധമായിട്ടില്ല, ഈശ്വരൻ ഒരിക്കലും മലിനപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. ജീവന്റെ ക്ഷുദ്രമായ അറിവിനൊരിക്കലും അതിനെ അളക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ച് പറയുന്നു, സമുദ്രത്തെ അളക്കാൻ പോയി ഉപ്പുഭാവയെ പോലെയാണ് ബ്രഹ്മത്തെ അറിയാൻ പോയി. ഒരിക്കലും അതിനെ എന്താണ് വേർതിരിഞ്ഞതെന്ന് അതിനൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം. ഏദാഹമേദം പുരുഷം മഹാന്തം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ശ്രുതി തന്നെ. ആ പറയുന്നിടത്തെല്ലാം അതിന്റെ താല്പര്യം ഇതാണ്, ആ പരമാത്മ വസ്തുവിനെ തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വിഷയമായി അറിഞ്ഞു എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിരിക്കുന്ന ഒരു അഹംഭാവമാണ്, അഹംഭാവനയല്ല, അഹന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ജ്ഞാനമല്ല, അഹന്തയെ നിഷേധിച്ചുകൊണ്ട് സഹജമായി പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ട് ആരാണോ ഇതിനെ വിഷയമല്ല എന്നറിയുന്നത് അവനിതിനെ അറിയുന്നു, ആരാണോ ഇതിനെ അറിഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നത് അഭിമാനത്തോടുകൂടി അറിയുന്ന അവനിതിനെ അറിയുന്നില്ല എന്ന് ശ്രുതി തന്നെ പറയും. അതിന്റെ ശരിയായ ഈശ്വര ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ശാസ്ത്രമാണ്. അത് തന്നെയാണ് ഗുരു ഉപദേശം, യഥാർത്ഥത്തിലുള്ള ഗുരു ഉപദേശം. തഥാജ ശാസ്ത്രം യസ്യാമതം തസ്യമതം മതം യസ്യന വേദത അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇങ്ങനെ ഇനിയും ശ്രുതികളുണ്ട്, വേറെയും ശ്രുതികൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ഇവിടെ ഭക്ഷ്യകാലം വെളിപ്പെടുത്തിയിരിക്കും.
2: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: ശ്രീ സുമകര ശ്രീ

కృష్ణమూర్తయే గురు బ్రహ్మేశ్వరు బ్రదర్లు ఆత్మీయ ఉపాసీత മന്ത്രത്തിന്റെ ഭാഷ്യമാണ്. ഇത് വളരെ ദീർഘമായി ഇവിടെ ചർച്ച ചെയ്യുന്നു. വിദ്യാസൂത്രം എന്നാണ് ഇതിന്റെ പേര് എന്ന് പറയും വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആത്മവിദ്യയുടെ സൂത്രരൂപത്തിലുള്ളതാണ് ഒരു വാക്യം. നാം ഇവിടെ അദ്വൈതപക്ഷത്തിൽ തത്വജ്ഞാനം അതാണ് മുക്തിക്ക് കാരണം. ആ തത്വജ്ഞാനം വിധേയമായിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ വിധേയം എന്ന് പറഞ്ഞാൽ തന്നെ കർത്തവ്യമാണ്. വിധി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്തവ്യത്തെയാണ്. ഇവിടെ ജ്ഞാനത്തിൽ കർത്തവ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? കാരണം ഇത് വേദത്തെ ആധാരമാക്കിയാണ് ചർച്ച. വേദത്തിൽ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യാഗവും മറ്റും വിധേയമല്ല എന്ന് പറഞ്ഞാൽ കർത്തവ്യമല്ല. അതുപോലെ ജ്ഞാനവും കർത്തവ്യമായി കൂടെ ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിന്? പലരും ചോദിക്കുക, ചർച്ച ചെയ്യുന്നതാണോ ജ്ഞാനം? അങ്ങനെ ചെയ്യുന്നതാണ് ജ്ഞാനം, ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ജ്ഞാനം. അദ്വൈതത്തെ സംബന്ധിച്ച് അത് യഥാർത്ഥമായി എന്താണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കണം, എന്തല്ല എന്ന് മനസ്സിലാക്കണം ജ്ഞാനം. പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തെന്ന് അല്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യക്ഷ സിദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, എന്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒരാള് ആനയെ കണ്ടിട്ടുണ്ട്, അയാളോട് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും, അയാളുടെ മനസ്സിലാ രൂപം തരും, അതിനെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. അതൊന്നും അയാൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷമായി. പക്ഷെ അത് കണ്ടിട്ടില്ലാത്ത ഒരാളടുത്ത് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? എന്തല്ല, അത് കുതിരയല്ല, പശുവല്ല, നായല്ല എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ധാരണ വ്യക്തമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ട ചർച്ച. തത്വജ്ഞാനം ഇന്നതാണ്, അതിൻ്റെ സ്വരൂപം ഇന്നതാണ്, അത് കർമ്മം പോലെ കർത്തവ്യമായ ഒന്നല്ല. എന്തുകൊണ്ട് കർത്തവ്യമായല്ല? ആ ജ്ഞാനം ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആർക്കാണ് ഉണ്ടാകുന്നത്? ശ്രോതാവിന്. ശ്രോതാവിന് എവിടെ ഉണ്ടാകും? ശ്രോതാവിന്റെ അന്തഃകരണത്തിൽ. എങ്ങനെയുള്ള ശ്രോതാവിന്? ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് യോഗ്യമായ ശ്രോതാവിന്. സയൻസും കണക്കുമെല്ലാം നമ്മൾ പഠിക്കുന്നു. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സയൻസോ കണക്കോ ഒരു LKGയുടെ കുട്ടിയെടുത്ത് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ബോധം ഉണ്ടാകും? കേവലം ശബ്ദം കേൾക്കും, അതൊരിക്കലും ബോധം ഉണ്ടാകത്തില്ല. കേൾക്ക്, ശബ്ദം കേൾക്കും, എന്താ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ പറയുന്ന ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള പക്വത വേണം. പല ക്ലാസ്സുകൾ പഠിച്ച് അതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ഒരു യോഗ്യത വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണോ ആ പറയുന്നത്. അതുപോലെ ഇവിടെയും യോഗ്യത ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? കാരണം പല ശാസ്ത്രങ്ങളും പല ആചാര്യന്മാർ ഉണ്ട്. എന്തായാലും ജ്ഞാനം അത് കൂടിയത്, ഞാനാ ദേവ കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മോക്ഷം. ജ്ഞാനത്തിന് ചിത്തവൃത്തി നിരോധം ഉപായാന്തരമായിക്കൂടെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് കഴിയില്ല എന്ന് പറയുന്നു. അത് വിശദീകരിച്ച് എന്തുകൊണ്ട് ഇവിടെ വേദാന്തത്തിൽ, അതായത് ഉപനിഷത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ബ്രഹ്മാത്മ വിജ്ഞാനമല്ല സദാത്മീകത്വ വിജ്ഞാനം, അതല്ലാതെ പുരുഷാർത്ഥ സാധനം മോക്ഷ സാധനമായി ഒന്നിനെ സ്വീകരിക്കുന്നില്ല, വൃത്തി നിരോധത്തെ സ്വീകരിക്കുന്നില്ല. അതെന്താണ് വൃത്തി നിരോധം? എങ്ങനെയാണത് മോക്ഷ സാധനമായി യോഗി സ്വീകരിച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. അദ്വൈത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതും എന്നാൽ അതിനോട് വീഷഭേദം ഉള്ളതുമാണ് യോഗ സിദ്ധാന്തം. അതിൻ്റെ സമാനതകളും അതിൻ്റെ വൈജാത്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. തത്വജ്ഞാനം രണ്ടുപേരും അംഗീകരിക്കുന്നു. തത്വജ്ഞാനം ഇവിടെ സദാത്മീകത്വജ്ഞാനം, അവിടെ
പ്രകൃതി പുരുഷ വിവേകജ്ഞാനം. ആത്യന്തികമായി രണ്ടു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത് മോക്ഷം കൈവല്യം തന്നെ, കേവലഭാവം ഏകത്വം എന്നാണ് യോഗ പതഞ്ജലി പറയുന്നത്. ആത്യന്തികമായി അത് തന്നെ. പ്രകൃതി ദൃശ്യമല്ലാതായി തീരുമ്പോൾ പുരുഷൻ ആ കേവലഭാവത്തിൽ നിൽക്കുന്നു. അവിടെ പിന്നെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവൃത്തിയില്ല, യോഗിയും പറയുന്നു. പക്ഷെ എന്നിട്ടും താത്വികമായി സിദ്ധാന്തപരമായി യോഗി പല പുരുഷന്മാരെ സ്വീകരിക്കുന്നു. ഓരോ പുരുഷനും ഓരോ മുക്തി. ആ പല പുരുഷന്മാരെ സ്വീകരിക്കുന്നിടത്ത് അദ്വൈതി അഭേദത്തെ സ്വീകരിച്ചിരുന്നു. ആത്മീയവേദം സർവം അത് യോഗിക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പ്രകൃതി വേറെ, പുരുഷൻ വേറെ. പ്രകൃതി ഒരു പുരുഷനെ സംബന്ധിച്ച് ദൃശ്യമാകുന്നില്ലെങ്കിലും മറ്റ് അനന്ത പുരുഷന്മാർക്ക് വീണ്ടും അത് ദൃശ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രകൃതി വേറെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട്. അതുകൊണ്ട് ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തി നിരോധം എന്ന് വെച്ചാൽ യോഗം. ഇത് പതഞ്ജലിയുടെ യോഗമാണ്, അഷ്ടാംഗ യോഗത്തിനനുസരിച്ചാണ് എല്ലാ യോഗങ്ങളും ഇങ്ങനെ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ യോഗം എന്ന് പറഞ്ഞാൽ യോഗസമാധി, യോഗസമാധിയാണ്. അപ്പം അതിനെയാണ് ഇപ്പം നിരോധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമാധിയായി. ചിത്തവൃത്തി നിരോധത്തിലൂടെ വരുന്ന സമാധി, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം മുഖ്യമായി രണ്ടാണ്. ആ സമാധിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നു. ഇനി ഭാഷ്യകാരം പറയുന്നു, ഇനി അതിനെ അംഗീകരിച്ചാലും ശരി. കാരണം പറഞ്ഞല്ലോ, യോഗവും പൂർണ്ണതയുള്ള ഒരു ശാസ്ത്രമാണ്. അനന്യ സാധനത്വ നിരോധ, നിരോധത്തെ അങ്ങനെ സ്വീകരിക്കാം. അതൊരന്യസാധനമല്ല, അങ്ങനെ സ്വീകരിക്കും. ഫലത്തിൽ രണ്ടും ഒന്നല്ലേ? ആ രീതി. നിരോധത്തിൽ എന്താ ചെയ്യുന്ന യോഗി? ധ്യേയ വസ്തുവിൽ മനസ്സിനേകാഗ്രമാക്കുന്നതുകൊണ്ട് മറ്റുള്ളതെല്ലാം നിരോധിക്കപ്പെടുന്നു. സംയമത്തിലൂടെ, ധാരണ ധ്യാന സമാധി ഇതിലൂടെ വിവേകഖ്യാതി പ്രാപിക്കുന്നു. അപ്പം ഇവിടെ എന്താണോ, ആത്മബോധമുണ്ടാകുന്നു. ആത്മബോധത്തിൽ ഭേദബോധം നശിക്കുന്നു. അത് ശ്രവണം കൊണ്ടാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. മറ്റ് സാധനങ്ങളുടെ കാര്യമാണെങ്കിൽ യമനിയമാദികൾ അത് അദ്വൈതിക്കും ബാധകമാണ്, അത് വിടാൻ കഴിയത്തില്ല. അധികാരിയുടെ യോഗ്യതയാണ്, അധികാരിയുടെ വിശേഷങ്ങളായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ വേദാന്ത വാക്യ ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു, ഭേദബുദ്ധി നശിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും നിരോധത്തെയും ഫലത്തിൽ അത് തന്നെ സംഭവിക്കുന്നു. ഞാൻ ഭേദബുദ്ധി എന്താണ്, ജ്ഞാനം എന്താണ്, ഇക്കാര്യത്തിലെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും സാധന എന്നുള്ളതാണ്, രണ്ടിന് സമാനതയുണ്ട്. അതുകൊണ്ട് നിരോധത്തെ അങ്ങനെ സ്വീകരിച്ചാലും പൂർണ്ണമായിട്ടുള്ള ഭക്ഷ്യകാരം പറയും അഭ്യുപഗമ്യതയും അങ്ങനെ ഒന്ന് അംഗീകരിച്ചാണ് പറയുള്ളൂ. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, തത്കാലം നിങ്ങൾ പറയുന്ന അംഗീകരിച്ചാൽ എങ്ങനെയായിരിക്കും നോക്കാം. ആ രീതി അതിന് സിദ്ധാന്തമായി സ്വീകരിച്ചുകൊണ്ടല്ല, ആത്മവിജ്ഞാന തസ്മൃതി സന്താന വ്യതിരേകേണ ചിത്തവൃത്തി നിരോധസ്യ സാധനം അസ്തി. ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാന തസ്മൃതി സന്താനം മുമ്പ് അത് പറഞ്ഞു, ഇനി വിശദീകരിക്കും. അതല്ലാതെ ചിത്തവൃത്തി നിരോധത്തെ സാധനമായി ഇവിടെ സ്വീകരിക്കുന്നില്ല. ചിത്തവൃത്തി നിരോധം അഭ്യാസത്തിൽ ആരംഭിക്കുമ്പോൾ സമാധിക്ക് സാധനമാകുന്നു. അതുതന്നെ സമാധിയുടെ പരിപക്വതയിൽ അത് വിവേകജ്ഞാനത്തിന് സാധനമാകും. അതുതന്നെ അത് കഴിഞ്ഞ് പരവൈരാഗ്യത്തിന്, വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. അതാണ് വൈരാഗ്യം തുടക്കത്തിലേ വേണം. എന്നാലും സാധകൻ ആ വിവേകഖ്യാതി വിട്ടുപോകാൻ പാടില്ല. സാധകൻ വീണ്ടും ബഹിർമുഖനായി പ്രപഞ്ച വ്യവഹാരത്തിൽ വരാൻ പാടില്ല. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതല്ല, ക്ഷുത്പിപാസ വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ച വ്യവഹാരങ്ങൾ പുരുഷൻ വരാൻ പാടില്ല. അതിന് പരവൈരാഗ്യം വേണം, ജ്ഞാനരൂപത്തിലുള്ള പരവൈരാഗ്യം. അതാണ് യോഗി പറയുന്നത്. വിവേകഖ്യാതി പോലെയുള്ള ജ്ഞാനമാണ് വൈതൃഷ്ണി. ആ പരവൈരാഗ്യം കൊണ്ട് അതിനോടെല്ലാം വിതൃഷ്ണ ഉണ്ടാകുന്നു, കൃഷ്ണ അവിടെ നശിക്കുന്നു.
അപ്പൊ ശരീര സംബന്ധിയായോ ലോകസംബന്ധിയായോ ഒരു കാര്യങ്ങളിൽ യോഗി പ്രവർത്തിക്കുന്നില്ല. യോഗിക്ക് കർമ്മമില്ല അവിടെ, പരിപൂർണമായ കർമ്മത്യാഗം. അങ്ങനെ ചിത്തം ദഗ്ധ ബീജം പോലെ ആകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിത്തത്തിൽ പരിണാമം സംഭവിക്കുന്നു. പിന്നെ ചിത്തത്തിൽ പരിണമിക്കാൻ വയ്യ. പരിണമിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് യോഗത്തിൻ്റെ രീതി. പക്ഷെ അവിടെ അദ്വൈതി പറയുന്നത് നിങ്ങൾ അതിനെ ഒരു സാധനമായി സ്വീകരിച്ചാണ്, ക്രമേണ അത് ആത്യന്തികമായി അതും ജ്ഞാനത്തിലെത്തുന്നുണ്ടല്ലോ. ജ്ഞാനത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ, എന്നാൽ ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാധനമായി സ്വീകരിക്കാൻ സാധ്യമല്ല. ആത്മവിജ്ഞാന തത്സ്മൃതി. ഇനി ചിത്തവൃത്തി നിരോധത്തെ നിങ്ങൾ മുക്തിക്ക് ഹേതുവായി സ്വീകരിച്ചാലും ശ്രുതി അതിനെ വിധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ മുക്തിക്ക് ഹേതുവല്ലാത്തതുകൊണ്ട്. മുക്തിക്ക് ഹേതുവല്ലാത്തതിന് മുക്തിക്ക് ഹേതുവായിട്ട് എങ്ങനെ വിധിക്കും? സാങ്കേതികമായി പറഞ്ഞാൽ അത് ഒരു തരത്തിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അന്നത് ബ്രഹ്മവിജ്ഞാനം വ്യതിരേകയാണ്, അന്യ മോക്ഷ സാധനം അവഗമ്യതേ. മറ്റെന്തെല്ലാം പറഞ്ഞാലും ശരി, ബ്രഹ്മവിജ്ഞാന വ്യതിരേകയാണ്, ബ്രഹ്മവിജ്ഞാനം. അതല്ലാതെ മോക്ഷസാധനമായി വേറെന്തിനെയും അദ്വൈതത്തിന് സ്വീകരിക്കുന്നില്ല. യോഗമോ ഭക്തിയോ കർമ്മമോ ഒന്നിനെയും എവിടെയെങ്കിലും അങ്ങനെ എന്തിനെയെങ്കിലും മോക്ഷസാധനം എന്ന് പറയണമെങ്കിൽ അത് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ടാണ്. അദ്വൈതത്തിൽ ഭക്തിയെ മോക്ഷസാധനമായി പറയുന്നത് ജ്ഞാനം തന്നെ എന്ന് സ്വീകരിച്ചു. യോഗത്തെ എവിടെയെങ്കിലും മോക്ഷസാധനം പറയുന്നെങ്കിൽ അതും ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷസാധനമാകും. മറ്റുള്ള കാര്യങ്ങളല്ല. യോഗത്തിനോ ജ്ഞാനത്തിനോ യോഗത്തിനോ ഭക്തിക്കോ അങ്ങനെ ജ്ഞാനമെന്നുള്ള ഒരു പദവി നൽകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം ജ്ഞാന ഉത്പത്തിക്കുള്ള സാധനങ്ങളായി സ്വീകരിക്കും. ജ്ഞാനം ഉണ്ടാകുന്നതിന് അതെല്ലാം സഹായിക്കും. ജ്ഞാനം ഉണ്ടാകണമല്ലോ. ജ്ഞാനം ഉണ്ടാകുന്നതിന് യമനിയമാദി സാധനങ്ങൾ, ഈശ്വരാരാധന തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപായങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം ജ്ഞാന ഉത്പത്തി രണ്ടും രണ്ടാണ്. ജ്ഞാനം ഉത്പന്നമാണ്ട്. വേദാന്ത വാക്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അശ്രവണം കൊണ്ട് എന്താ പ്രയോജനം? ബദ്ധരിൽ ശ്രവിച്ചിട്ട് എന്താ പ്രയോജനം? ചെകിടൻ ചെവി കേൾക്കാൻ കഴിയാത്തയാണ്. അപ്പോൾ ആ ഉത്പത്തിക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയ്ക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാത്തിനെയും അദ്വൈതത്തെ സ്വീകരിക്കും. അങ്ങനെ മറ്റ് യോഗ്യതകളെല്ലാം വന്നു ചേർന്നാൽ ആ ജ്ഞാനോത്പത്തി എങ്ങനെ സംഭവിക്കും? സാധാരണ പറയും, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാനം തനിയെ ഉണ്ടാകും. ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. മനസ്സ് ശുദ്ധമായുള്ള ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. ജ്ഞാനം അതിൻ്റെ ഹേതുവിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനത്തിൻ്റെ ഹേതു വേദാന്തവാക്യമാണ്. വേദാന്തവാക്യ ശ്രവണം കൊണ്ടേ ഉള്ളു. കാരണം ആ വേദാന്തവാക്യത്തിൻ്റെ താല്പര്യമാണ് ജ്ഞാനം. വേദാന്തവാക്യം ശബ്ദാത്മകമായി ശ്രവിക്കുന്നു. വാക്യം ശബ്ദാത്മകമാണ്. ശ്രവിക്കുമ്പോൾ ശ്രോതാവിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ താല്പര്യ രൂപത്തിൽ ജ്ഞാനം. ശ്രോതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്നു. അതിന് വേറെ ഹേതുക്കളില്ല. അതുകൊണ്ട് വേദാന്തവാക്യം ജ്ഞാനോത്പത്തിക്കുള്ള സാക്ഷാത് ഹേതു എന്ന് പറയും. മറ്റുള്ളതെല്ലാം പരമ്പരയായി ഹേതു, ഭക്തി കർമ്മ ഉപായങ്ങളെല്ലാം. അതാണ് അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, എന്താണ് മോക്ഷസാധനം? ആ സദാത്മീകത്വ വിജ്ഞാനം അല്ലാതെ ആ ജ്ഞാനം കൊണ്ട് മോക്ഷം. മറ്റൊന്നിനെയും മോക്ഷസാധനമായി സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ ഇവിടെ യോഗത്തിൽ നിന്നും ഇതിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും മുമ്പ് പറഞ്ഞ പൂർവപക്ഷത്തിന് വീണ്ടും സമാധാനം പറയും. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം വിധേയമാണോ എന്നാണ്. വിധേയമാണെന്ന് പറഞ്ഞാൽ കർത്തവ്യമാണെന്ന് വരും. കർത്തവ്യമാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനവും മാനസികമായ ക്രിയയാണെന്ന് വരും. മാനസികമായ ക്രിയയാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാന ഫലമായ മോക്ഷം ക്രിയാസാധ്യമാണെന്ന് വരും. ക്രിയാസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്രിയ കൊണ്ട് സാധ്യമാകുന്നത് നിശ്ചയമാണ്. അത് നിശ്ചയം. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ച ചെയ്തത്.
അപ്പൊ തത്വജ്ഞാനം അങ്ങനെ ഒന്നല്ല. ആ തത്വജ്ഞാനത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഒരാളെങ്ങനെ ജ്ഞാനിയാകും? അതുകൊണ്ടത് വിധേയമല്ല, ക്രിയയല്ല. അതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആകാംക്ഷ അഭാവാച്ച അഭാവനാഭാവ എന്നുപ പറഞ്ഞു. ജയത തുടങ്ങിയ വാക്യങ്ങളിൽ അംശത്രയും ഉണ്ട്. അപൂർവക്ഷത്തിൽ പറഞ്ഞു കിം കേന കഥം. അവിടെ ഭാവന എന്ന് പറയുന്നു, ആകാംക്ഷ നിവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാകുമോ? യഥുക്തം വിജയതത്യാതു കിം കേന കഥമിതി ഭാവന ആകാംക്ഷായാം ഫല സാധന കൃതികർത്ത ഇതി കർത്തവ്യതാഭിർ ആകാംക്ഷ അപനയനം. അവിടെ കേൾക്കുമ്പോൾ കിം എന്താണ് സാധിക്കേണ്ടത്, കേന എന്തുകൊണ്ടാണ്, കഥം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു അതിന് ഭാവനയുണ്ട്, ഇന്നതാണ് ഫലം, യാഗമാണ് സാധന, അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ ആകാംക്ഷ ഇല്ലാതാകുന്നു. തദ്വിധിഹാപി ആത്മവിജ്ഞാന വിധു, അതുകൊണ്ടിവിടെ ആത്മവിജ്ഞാന വിധീനം ഇങ്ങനെ ആകാംക്ഷയുണ്ടാകും, ഭാവന ഉണ്ടാകുന്ന ഇവിടത്തേക്കും ഇതി തദസ് അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അതൊന്ന് ശരിയല്ല. എന്തുകൊണ്ട്? അതീതമായിട്ട് ബന്ധമൊന്നുമില്ല. ഏകമേവ അദ്വിതീയം തത്വമസി നേതി നേരി അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ സർവാകാംക്ഷ വിനിവൃത്തേഹി. അത് മുമ്പും പറഞ്ഞു. ശ്രവണ സമകാലമേവ, അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം ശ്രവണകാലത്തിൽ തന്നെ സംഭവിക്കുന്നു, പിന്നീട് സംഭവിക്കുന്നതല്ല, സമാധിയിൽ സംഭവിക്കുന്നതല്ല. അത് മുമ്പ് വ്യക്തമായും പറഞ്ഞു. ഇവിടെ പറയുന്നു ആ ശ്രവണകാലത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. ഒരാൾ പറയുന്നു ആന കുതിര എന്താ ഇത് കേട്ട് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണോ ജ്ഞാനം ഉണ്ടാകുന്നു? അല്ലല്ലോ. അവർ വാക്കിയെ ശ്രവിക്കുമ്പോൾ ശ്രവിക്കുന്ന സമയത്ത് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അത് വാക്യത്തിന്റെ സ്വഭാവമാണ്. ശ്രവിക്കുന്ന സമയത്ത് തന്നെ ആ ജ്ഞാനം ഉണ്ടാകും. ശബ്ദത്തിന്റെ സ്വഭാവമാണ്, കേൾക്കുന്ന സമയത്ത് തന്നെ ജ്ഞാനം ഉണ്ടാകും. പക്ഷേ ആന കുതിര എന്നൊക്കെ പറയുന്ന സായിപ്പിന്റെ അടുത്താണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല, കാരണം ആ ഭാഷ അറിയത്തില്ല. ഇനി ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് പറയുക, അതിന് ശബ്ദാർത്ഥ ജ്ഞാനമില്ല, അതിന് ബോധം ഉണ്ടാകത്തില്ല. അത്തരം സ്ഥലങ്ങൾ വിടുക. ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളുടെ അടുത്ത് പറയുന്നു, അയാൾക്ക് ബോധമുണ്ടാകത്തില്ല. അതെല്ലാം വിട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകാൻ യോഗ്യതയുള്ള ഒരുവനാണെങ്കിൽ ആ ശബ്ദത്തിന്റെ സ്വഭാവമാണ് അത് കേൾക്കുന്ന സമയത്ത് തന്നെ ബോധത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ വിശേഷിച്ചും കാലാപേക്ഷയില്ല. കാരണം ആന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ താമസം വന്നിരിക്കും, കാരണം ആ വസ്തുവിനെ കുറിച്ച് അയാൾക്ക് യാതൊരു പരിചയമില്ല, ശബ്ദം കേട്ടതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്, തന്നിൽ നിന്ന് അന്യമായ ഒന്നിനല്ല, താൻ അന്വേഷിച്ചു പോകേണ്ട ഒന്നിനല്ല ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രവണകാലത്തിൽ തന്നെ ബോധമുണ്ടാകുന്നു. ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യതകൾ ആ വ്യക്തിയുടെ അന്തക്കരണത്തിലുണ്ടെങ്കിൽ അപ്പോൾ ബോധമുണ്ടാകും. അങ്ങനെ ബോധമുണ്ടായാൽ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, ആ കാലത്തിൽ തന്നെ സർവാകാംക്ഷ നിവൃത്തെ വിനിവിടുത്തെ എല്ലാ ആകാംക്ഷകളും. നേരത്തെ പറഞ്ഞല്ലോ കിം എന്താണ് സാധിക്കേണ്ടത്, ഏകമേവ അദ്വിതീയം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ ഇനി എന്താ സാധിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള അവകാശം അവിടെ ഇല്ല. അങ്ങനെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. തുമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇന്നിങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത്? സദൈവ സോമേതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടാണ് തത്വമസി പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയാണ്, ആ സത്ത് സൃഷ്ടിക്ക് കാരണമായിരുന്ന സത്ത് ഏകം അദ്വിതീയമാണെന്ന് ബോധിപ്പിക്കുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത് ഏകവും അദ്വിതീയവുമായ തനിക്കെന്താ അതുകൊണ്ട് കാര്യം, തന്നെ എങ്ങനെ സംബന്ധിക്കുന്നു? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു, ഏകമേവ അദ്വിതീയമായിരിക്കുന്ന ആ സത്ത് തത് അത് ത്വം അത് നീയാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഏകവും അദ്വിതീയവുമായ ആ സദ് വസ്തുവാണ് നീ എന്ന് ബോധിപ്പിച്ചാൽ, രണ്ടാമതൊന്നില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷ എങ്ങനെ? കിം കേന കഥം, ഇങ്ങനെയുള്ള ആകാംക്ഷ ഉണ്ടാകത്തില്ല, അത് നശിക്കുന്നു.
വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിധേയമല്ല എന്ന് മനസ്സിലാക്കി തരാനാണല്ലോ പറയുന്നത്. ഈ തത്വബോധത്തിൽ കർത്തവ്യമില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഏകമേയോ അദ്വിതീയമായ ആ സത്യം അതാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോൾ ശ്രുതി അതാ ചെയ്യുന്നു. ശ്രുതി കേവലം തത്വമസി എന്ന് പറയുന്നില്ല. അങ്ങനെ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ തത്വം, എന്തെങ്കിലും മനസ്സിലാകും? അത് എവിടം പോലെ തുടങ്ങിയത്? നമ്മൾ തത്വമസി വ്യാഖ്യാനിച്ചത് തത്വമസി വാക്യം പറയുന്നതിന് മുമ്പാണ്. ഏകമേവ അദ്വിതീയം പോലാണത് വിശദീകരിച്ചത് ഭാഷകാരൻ. ഏകമേവ അദ്വിതീയമാണ് തത്വം എന്ന് ആണ് ബോധിപ്പിക്കുന്നത്. അത് നീയാണ്, ഇത്രയുള്ളൂ. അവസാനം പിന്നെ പറയുന്നതിന് അല്പമേ ഉള്ളൂ. എന്താണോ ഇതുവരെ ഞാൻ വിശദീകരിച്ച തത്വം, സൃഷ്ടവാത്ത ദൈവം അനുപ്രാവശ്യം സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്തിരിക്കുന്നു എന്നെല്ലാം പറയുന്ന അത് നീയാണെന്നാണ് ആ ഒരംശമേ ഉള്ളൂ പിന്നീട് ബോധിപ്പിക്കാൻ. തത്വത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. തത്വം എന്താണെന്ന് നേരത്തെ തന്നെ ബോധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുവനോടാണ് അത് ബോധിപ്പിക്കുന്നത്. തത്വന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരുവനോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അതാണ് തന്റെ സ്വരൂപമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്തവ്യമായിട്ട് എന്താ ഉള്ളത്? ഉപാസന ധ്യാനം കർത്തവ്യമായിട്ടില്ല. കാരണം ഇനി ബോധിക്കാൻ രണ്ടാമതൊന്നുമില്ല. എന്ത് ബോധിക്കാനാണ് പിന്നെ ധ്യാനിക്കുന്നത്? ധ്യാനിച്ചിട്ട് എന്ത് ബോധിക്കാനാണ്? പരമാർത്ഥത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ബോധിച്ചവന് പിന്നീട് ധ്യാനിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിധേയമല്ല കർത്തവ്യമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ശ്രുതിവാക്യത്തെ ശ്രവിച്ച് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് നീ അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തിന്റെ താല്പര്യം ഗ്രഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഭാഷകാരൻ പറഞ്ഞു വരുന്നത്. എന്താണോ വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, എപ്പോഴാണോ ആ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്നത്, എപ്പോ വാക്യശ്രവണത്തിൽ നല്ലതായ വിജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. ആ വാക്യശ്രവണത്തിൽ നിന്ന് വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്ന ആ കാലത്തിൽ തന്നെ സർവാകാംക്ഷകളും ഇനി ഇതെങ്ങനെ സാധിക്കണം, ഇതുകൊണ്ട് എന്താ സാധിക്കേണ്ടത് തുടങ്ങിയ സർവ്വാകാംക്ഷകളോടെ നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ അവന് കർത്തവ്യമായിട്ടില്ല, മാനസികമായ കർത്തവ്യമില്ല. പിന്നെ അവന് ധ്യാനിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ശരി, ഇങ്ങനെ കേട്ടുകഴിഞ്ഞു എന്ന് പറയുന്നതോ ഇത് കേട്ടാൽ കൂടെ പിന്നീട് പോയി ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമെന്ന്? അത് ശരിയാണ്. ഇവിടെ ആർക്കാണോ ഈ സർവാകാംക്ഷ വിനിവൃത്തി അതുണ്ടാകാം, ആർക്കാണോ ശ്രുതിവാക്യം ശ്രവിച്ചിട്ട് ബോധമുണ്ടാകാം, ബോധമുണ്ടായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അതിന് ഉപാസന ഉൾപ്പെടെയുള്ള വഴികള് ഇവിടെ ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വിജ്ഞാന സമകാലത്തിൽ തന്നെ സർവാകാംക്ഷ വിനിവൃത്തി, ആകാംക്ഷ നിവർത്തിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വിധേയമില്ല കർത്തവ്യമില്ല. അതുകൊണ്ട് ശാരീരികമായ ക്രിയ എന്നുള്ളത് മോക്ഷത്തിന് വേണ്ടി മാനസികമായ ഒരു ക്രിയയും ധ്യാന അഭ്യാസമോ ചിത്തവൃത്തി നിരോധമോ സമാധി പരിശീലനമോ സർവത്തെയും ഇവിടെ നിഷേധിക്കുന്നു. ആ ബോധത്തിൽ എന്നുവെച്ച വാക്യാർത്ഥ വിജ്ഞാനേ വിധി പ്രയുക്ത പ്രവർത്തതേ എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിജ്ഞാനം ഉദിച്ചാൽ, ശ്രുതിയുടെ താല്പര്യത്തെ ഒരുവൻ ഗ്രഹിച്ചാൽ, അവൻ എങ്ങനെയാണോ സ്വർഗകാമോ യജേത എന്നുള്ള വാക്യം കേട്ട് യാഗം ചെയ്യണമെന്നുള്ള ബോധമുണ്ടായി, ആ ബോധം ആ വിധിയാൽ പ്രേരിതനായി അവനെന്ത് ചെയ്യുന്നു? വീണ്ടും യാഗത്തിൽ പ്രവർത്തിക്കുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. ആ കർമ്മം വാചികം മാനസികമോ കായികം എന്നിങ്ങനെ പല ഭേദത്തിലുണ്ട് യാഗകർമ്മം. അവിടെയെല്ലാം അത് ശരിയാണ്. അവിടെ എന്താണ് തന്നിൽ നിന്ന് അന്യമായ യാഗത്തെ ബോധിപ്പിച്ചു, അതിന്റെ ഫലത്തെ കാണിച്ചു തന്നു. അതിനുവേണ്ടി രാഗമുള്ള ഒരുവനോടാണ് പറഞ്ഞത്. ആ രാഗത്തെ ആശ്രയിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അത് അവിടെ അതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ് വാക്യാർത്ഥ വിജ്ഞാനെ തത്വമസി ശ്രവിച്ചു കഴിഞ്ഞാൽ വിധി പ്രയുക്ത പ്രവർത്തന പ്രവർത്തതേ, വിധിയിൽ പ്രേരിതനായി ആ ബോധം സ്വയം വിധേയമായിക്കൊണ്ട് അവന് പ്രേരണ നൽകിക്കൊണ്ട് അവൻ മറ്റൊന്നിലും പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ അന്യ വസ്തുവിനെയാണ് ബോധിപ്പിച്ചത്, ഇവിടെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ആ വ്യത്യാസം
സ്വസ്വരൂപത്തെ വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് പിന്നീട് അവിടെ പ്രവൃത്തിയില്ല. ഇതാണ് സിദ്ധാന്തം. വിദ്യാന്തര പ്രവൃത്തി വെച്ച അനവസ്ഥാദോഷം അവോചമ നേരത്തെ പറഞ്ഞു. ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിന് പ്രേരണ, പിന്നെ അതിന് വേറെ വിധി, അതിന് വേറെ വിധി, ഇങ്ങനെ അനവസ്ഥാദോഷം വരുമെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉപനിഷത് വാക്യങ്ങളിൽ നിന്നും ആ ബോധം ഉണ്ടാകുന്നതിന് മറ്റൊരു പ്രേരണ വേണ്ടേ, വിധി വേണ്ടേ, അങ്ങനെ ചിന്തിച്ചാൽ അതിന് വേറൊരു വിധി അങ്ങനെ പോകും. എന്നുവെച്ചാൽ ഏകമേവാദ്വിതീയം ബ്രഹ്മിത്യാദി വാക്യേഷു വിധിരവഗമ്യതേ. അതുമാത്രമല്ല, ഏകമേവാദ്വിതീയം തുടങ്ങിയ വാക്യങ്ങളിൽ വിധിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പോലുമില്ല. ദ്രഷ്ടവ്യ പ്രജ്ഞാം കുറവീത തുടങ്ങിയ

0: കേവലം വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഒരു വാക്യം പ്രമാണമാകത്തില്ല, ആ വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെ? അഥാപി രുദ്രത്വമിത്യവുമാതു വസ്തുസ്വരൂപ അന്യാഖ്യാന മാത്രത്വം അപ്രാമാണ്യം. പൂർവ്വമീമാംസകർ തന്നെ വിചാരം ചെയ്തിട്ട് ചില വാക്യങ്ങളെ പ്രാമാണികമായി സ്വീകരിക്കുന്നില്ല. സ്വരോധി അരോധി തദ് രുദ്രസി രുദ്രത്വം, പല ഭാഗങ്ങളിൽ ഇത് വരുന്നതാണ്. ദേവന്മാര് യുദ്ധത്തിന് പോയപ്പോ ശ്രുതി പറയുന്ന ഒരു കഥയാണ്. സ്വർണത്തെ സൂക്ഷിക്കാൻ വേണ്ടി അഗ്നി ഏൽപ്പിച്ചു, പക്ഷെ അഗ്നി എന്ത് ചെയ്ത്? സ്വർണത്തെ അടിച്ചു മാറ്റി. ദേവന്മാർ തിരിച്ചു വന്നപ്പോൾ സ്വർണ്ണമില്ല. അവരെല്ലാവരും കൂടെ അഗ്നിയെ വളച്ചു വെച്ച് ഭേദ്യം ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. അഗ്നി കരഞ്ഞു, ഒരു കഥയാണ്. കരഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളാണ് വെള്ളിയായി മാറി. ഇതൊരു കഥയാണ് പറയുന്നു. ഇത് ഈ കഥയിൽ കഴമ്പില്ല എന്ന് വേദം തന്നെ പറയുന്നു. ഈ കഥയിൽ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായിരുന്നു, അവിടെ അഗ്നി എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു, ആ ദേവതയെ സ്വർണം ഏൽപ്പിച്ചെന്നോ അല്ലെങ്കിൽ അത് കരഞ്ഞെന്നോ അത് വെള്ളിയാണെന്നോ അർത്ഥവാദ കഥകളാണ്. ഈ വേദത്തിലും മറ്റും ഇങ്ങനെ ഒരുപാട് അർത്ഥവാദ കഥകളുണ്ട്. ഇതിനാണ് വസ്തുസ്വരൂപ അന്വാഖ്യാനം എന്ന് വെച്ചാൽ വെറും കഥ പറച്ചു. ഈ കഥ പറച്ചില്ലെന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ താല്പര്യം? അതുകൊണ്ട് മറ്റെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, അതെടുക്കുക. അതിനൊരു താല്പര്യം കാണും, കഥയിലല്ല താല്പര്യം.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

ആവരണേ അന്തരിക്ഷമേ അവസ്ത്രേവിനാദേ ഉത്വോപതാരേണേ ദിവമേ അവസ്ത്രേവിനാദേ േതാവാഹ്യവോദ്രശ്വദനേം വേദ ഉപേനമുപതോനമന്ത്രേ ഇന്ദ്രോപദത്താരോവാഹ്യവോദ്രശ്യാശ്രാവിദ്രശ്യാശ്രാവിഹോദാരം ബ്രഹ്മാണം മഹത്കാരം വേദ തസ്യേവഹുതം കാണോവാഹ്യവോദ്രശ്യാശ്രാവിദം അപാരപ്രത്യാശ്രാവിദം മനോഹോദാര ചക്ഷുർബ്രഹ്മാണ നിമേഷമഹത്കാര ഹേവം വേദ സത്യത്തേവഹുതം കാരിയാവാനസ്തവേ ദേവാസ്ത്രാതരിയാവാനശ്ചാഭ്യോസ്തുനാഗ്രഹമാഗച്ഛന്തേ ആനയന്ന തത്പരേ പ്രജനാശ്ചപതഭിചക്ഷേരന് ഹത്തത്പരേ പ്രത്യായണം പ്രജനാപതഭിത്തത്പരേഷ സുജോദ്ദേവൈസ്താരിയാവഭേരി സാധകം സംവിശതി സുജോദ്ദേവേ സ്ഥാതരിയാവഭേരി പ്രാതഃ ശരീരമേവാസ്താരയ്യാവാനോയേതപ്രാതരയ്യാവാനാഹേവോഹയാഗത്തർപ്പയതേ കലേരന്ദ്രസ്താ പ്രജനാപതിഭ്യർപ്പയന്തേ കരുണാത്മാഹൗപദേശേ അഗ്നിഹോത്വദേവാഹകും രാജം പ്രാഗർവജ്രം ഭ്രാതൃജ്രഹദാമി സത്മാന്മത്വാപീയാകും സോഭ്രാതൃജാഗിതേ കരുണം.